ആകാശവാണി ഇംഫാൽ ഹൗസ് പൂമ്പ മസ്ജിദ് പൂതുന ലാക്സരി മരിപ്രി ഫ്ലമിസൈ സൈ ഖുദോൽ ഗഹാൻ മദതാവി രസി അയുക്കി ലിഗ്ലാ ഫ്ലമസിദ് ഗി ലൗകച്ചവി ഇസൈ മഖ ഇസൈ സിബു സെസക്ലി ബി പുഷ്പരാണി സൈരേങ്ബ റോമി മൈതൈ സൈരാങ്ബ സോറി സൻസം